0: ലെപ്തന തബിയു സോജന തബിയു ആകാശവാണി ഫൽഗി FM സംഗൈ ചാനൽ. ഹൗസിംഗ് ഹാക്കി മനുങ്ദ മതംഗി തൗരം കംഗ്ലാ ചാനൽ തഗി താബു ഫംബിരഗനെ.
1: ആകാശവാണി ഫൽ ഹൗജി ലാൻതുക്ഷരി ഖുംഗംഗി തൗരം

പജരി. കേന്ദ്രഗി ആയുസമസും ഹക്ഷേൽ രാജ്യമന്ത്രി പ്രതാപ് രാവു യാദവ് നങ്ങി മുഖ്യമന്ത്രി ഇമ്രാൻ ഖാൻ ചാൻസിംഗ് മഹാക്കി സെക്രട്ടറിയേറ്റ് ഉണക്രെ മക്കൊയിന രാജ്യ ആയുസമ ധ്യാനാലയങ്ങിലം ഫിവം ഹേന പകൽഹനബിമത്തോ വാക്കി ശ്രീ പ്രതാപ് രാവു യാദവ് ഹൈരി മണിപ്പൂർ ഇനക്കുള്ള ബയോഡൈവേഴ്സിറ്റി മെഡിസിനൽ പ്ലാൻസിബു വൈജ്ഞാനിക് മോങ് സെം സാറി മൌസായിയം പഥാപ് യോഗത്പ ചൗന്നി ഇംഫാൽ പാലസ് കമ്പൗണ്ട് ഇബു എം എസ് ഉമാങ് ലീലാ സംലേന പാട്ടോപ്പ ശ്രീ ശ്രീ ഗണേശ് പൂജാ തോരം സരുക്ക് യാരുന്ന ശ്രീ പ്രതാപ് രാവു ഹൈ ഹിദാക്ക് മഗു ചെൻ പാമ്പിസാദി മഗു ഹെൻഗൽഹലബിമസി നഹാസിപി ഓൻട്രപ്രനുവർസി ചൗന്ന കാണ ഫി തോരം രാജ്യ ഗൃഹമന്ത്രി ഗോവിന്ദാസ് കോൺതൗജംസു വാങ്ങി നോമി കോൺചത്ത് ഇംഫാദ ശ്രീ പ്രതാപ് രാവു ഇംഫാൽ ലംഫേൽ പാട്ട റിംസ് ഹോസ്പിറ്റൽ ചത്തുന ഹക്സേൽ മറി ലൈനബോരംസിഫം പാട്ടോക്ന വാഫം കയ്യാത്തി മുണ്ട ഇംഫാൽ ബാബുപരാ ശിവസേന ഓഫീസ് ദോൾഗി കർമ്മി ഉന്നതുന വരി സാധി ശ്രീ പ്രതാപ് രാവു വൈരം ഇംഫാൽ താതോക്രെ ഇംഫാൽ വെസ്റ്റ് ഡിസ്ട്രിക്ട് പോലീസ് കമാൻഡോ കുട്രാം സുബ അസം റൈഫൽസ് അപ്പുന്ന കാബുനി ഇംഫാൽ വെസ്റ്റ് ജില്ലാകുംചന് സജി റോക്കെ അക്കൈബദ തിഹുമുക ചത്തവത ഖുച്ചു ഖുലൈ കയാമും ഫാഗലെ പോലീസ്ക്ക് പാവനഹായ ഫാറബ ഖുലൈ സിംഗി സി എം ജി നൈൻ എം എം പിസ്തോൾ മങ്ങ സിംഗൾ ബേരൽ നോമൈ നിപ്പാൻ ഹെൻ ഗ്രനേഡ് ടി എസ് എം തരുക് ബൗഫെങ് ഹെൻസെറ്റ് നോമൈ മരു കയാമും യാറി രാഷ്ട്രപതി ദ്രൗപതി മുർമുന ഹൈരി ഹന്ക്കി മൌസായി അമാതോ കയാസി ഖല കൈരക്ലിബൈക്കത്ത തങ്ങൈ ഫ്രെ മയക് സെലേ ഫ്യൂച്ചർ ഓഫ് ഇൻവൈറൻമെന്റ് ആൻഡ് ക്ലൈമേറ്റ് ഡൈനാമിക്സ്കി ന്യൂ ഡെല്ലി പാട്ടോപ്പ മാലയം താക്കി മിഫം ലോസിനോരം രാഷ്ട്രപതി ഹൈ മാലയം വൈജ്ഞാനിക്സി ഖലദ ഹോളക്ലി തരായന ലോഫംതോക്തേ ഹോക്ല ലംദി മാലയം താക്കി മറി ലൈനബുദിമക്കന മപ്പും ഫാൻ പിന്ന ഹോനഗതവേ ന്യൂയോർക്ക് പാട്ടോക്കടബ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി മരഫുമാഥോ സുബ സെഷന ഭാരത് മിഹുത് കാബു മപ്പാൽ തോരം മന്ത്രി ഡോ എസ് ജയശങ്കർ ലുസുങ്ങി ഡോ ജയശങ്കർ മിഫമി കുന്തരുക്ക് വാങ്ങി മാങ്ചത്ത മന്ത്രി മാലയം ലുസുബ കയാസ് ഉന്നതുന വരി സാധന നസാ മുക്ത യു അഭിയാൻ സരുക്കമ നഹാസിബു മയൈ കാ ഡ്രഗ് ലാപ്പനഹനബിമക് തോന്നാൻ തോന്നുന്ന മഫം രാഷ്ട്രീയ സങ്കൽപ്പ സമാരോഹ പാട്ടോക്രെ യൂത്ത് അഫയർസ് സ്പോർട്സ് മന്ത്രാലയ തോന്നുന്ന തോന്നുന്ന മഫം ലിസ്ബന ഹുംഫുതരട്ട രാഷ്ട്രീയ സങ്കൽപ്പ സമാരോഹ പാട്ടോക്കി വികസിത ഭാരത്ക്ക് നസാ മുക്ത യുബോൾ ചുപ്പ ചത്തഗതവ നസാ മുക്ത യു അഭിയാന തുമ്പ കയാ സരുക്ക് യാറി പാണ്ടി നസാ മുക്ത വാസക് സിഗ്നേച്ചർ കെമ്പയൻ സ്ട്രീറ്റ് പ്ലേസ് സ്ലോഗാൻ റൈറ്റിംഗ് തോന്നാൻ തോന്നുന്ന ഖനനൈനബോരം കുട്ടാങ്ക കെമ്പയൻ പൗജൽബു നഹാസിന് ഉത്തർ പ്രദേശ്ക്ക് എന്റി ടെറോറിസ്റ്റ് സ്ക്വാഡ് നസി വരാണസി ചത്തി ഓപ്പറേഷൻ ജാർഖണ്ഡ് ആയന തിങ്കരവ എക്സ്ട്രീമിസ്റ്റ് കാബു ത്രിത്രീയ പ്രസ്തുതി കമ്മിറ്റി ടി പി സി മക്കോ ബ്രിജേഷ് ഗഞ്ജു ഖുത്തോക്കെ ബ്രിജേഷ് അതി ചഹി കുല്ലോം ഫാബനപ്പി ജാർഖണ്ഡ് പോലീസ് നേഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എൻ ഐ എ ഫാനബിമ പാവ പിറപ്പിയോയ ലുപ്രാ മന പിഗനിരബിത്ത മി ഹാത്പ ഹാത്ന ഹോണവ കിഡ്നപ് തോവ നമുന സെല്ല മൈ താബനിബ യാണ തോന്നാൻ തോന്നുന്ന കേസ് യാഖൈ ഹേന രജിസ്റ്റർ തോക്കി ഇന്ത്യൻ എയർ ഫോർസ് ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോർസ് പുന ജോധ്പൂർ എയർ ഫോർസ് സ്റ്റേഷന എയർ എക്സർസൈസ് ബീർ ഗാർജിയൻ ലിസ്ട്രുക് പാട്ടോക്കി നുമിതരമരി എക്സർസൈസ് ലാക്കോപ്പിത്ത ലോസിനി എയർ ഫോർസ് പ്രൊഫേഷനൽ താത്തോക് താസിന് തോന്നുന്ന മക്കൾ ഓപ്പറേഷനൽ മിഷൻ അഖനബ മിയ ചങ്ങി പാവ ലോജരേ.